ഡ്രാമാകെ സ്ക്രിപ്റ്റ് ലിയ ഉഫദ്ദായ കുലവാലി ഫാത്മത് സീനത്ത് ഡ്രാമാ കുളുമുഖ ബാബെർവി മുഹമ്മദ് റമീസ് ഐഷത്ത് നൈമ ഇസ്മായിൽ ഇനാൻ ഹംസ ഫാത്മത് ഷിഫ അദി മുഹമ്മദ് ഷാഫി ഷഫീഖ്.

തിയബാമിഹും നങ് ഇൻസാർ കുരകുമഷായ് തിയബാമിഹും തഖ്വ വെറുമഷായ് തിയബാമിഹുന റഹ്മ ലവ്വാത്തോ തിയബാമിഹുങ്ക് തെരം ഫിർഹനക്കു മെതുവരക്കോ തിയബാമിഹുങ്ക് വെരി രസ്കലാകെ ഹദ്രത്തും ഹദാം കൊദ്ദിനുമെ തിയബാമിഹുന്നങ് ആയക്കമറ്റക്ക തിയബാമിഹും ഹൈറാം വീഹയ്യേ.

0: അംഗാദി ഉംഗണ്ണാദി മുണിഫോയ് ഫിലുവാദിനുമുക
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുണ്ണായകു രയിതുണ്ണ എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്